0: ദേവസേനാ സമേത സുബ്രഹ്മണ്യസ്വാമിനേ അഷ്ടോത്ര നമഃ പൂജാഞ്ച കരിഷ്യേ. അയ്യയ്യോ പോരിയേ പോരിയേ.
1: അരെ ബോ രംഗ ശ്രീലങ്ക കൊപ്പര തേങ്ക.